0: wallay ndeysaan. Assalamu alaykum mbokk mi.
1: Neena joxol lool
0: ndeysaan. Jërëjëf Ndiaye.
1: Waaw jërëjëf jërëjëf.
0: Alhamdulilah ndeysaan. Yàlla mbégte mi sax bu wér a wér yaaram.
1: Alhamdulilah barikallah.
0: Jërëjëf yaaram ndeysaan.
1: Waaw
0: ndeysaan. Alhamdulilah. Wallaay tarkaal daay daanu Ndiaye de la ko daan. Wattu la tour kafek tàggu sax.